ദാക്ഷം വീരം വർദ്ധയാമി ഏകാം ശക്തമജരാമസ്തുരേഷ്ട്രേകാം ചിത്തം നിശ്രേവന്തു ദേവാ വൃദ്ധരകന്ധാന്മരമന്വാദീനാം യുദ്ധീയാണാം നേരതാമേ സുഘോഷാ പൃഥക് ഘോഷാ

0: ീയങ്കാണ്ടം സമാപ്തം.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.